0: ച്ചെ ഹോത്തേന ചിൽചിലീൻ ഒശ്ശിരി എൻ്റെ ഹയ്യമ്പൻ തിവുനശി തൊട്ട ശിരികീൻ്റെ ഈ മൂപുകാർ സമോനേശ
1: ഹുക്ടാൻ അബാദ് ഉമ്മനശി തൊത്താസിമുഖ് തേർ എറും അത്യന്തം ജീവിച്ച മകത്തുവേ മുൻ ഉഗ്രി സംസാരിച്ചു ഓർഗാനം മെസ്റ്റ്.